0: റബ്ബറ്, വാഴ, ഗ്രാമ്പ്, ജാതി, മരിച്ചിനി ഇങ്ങനെയുള്ള കൃഷികൾ ഒക്കെ ചെയ്യും.
1: ഉങ്ങ പകുതി മണ്ണ് വന്ന് മറ്റ ഇടത്തിലിരുന്ന് വ്യത്യാസപ്പെട്ടതാ? എപ്പി
0: മണ്ണ് വന്നിട്ട് ഇവിടെ ഒരുമാതിരി കുഴഞ്ഞു വാടിയൊക്കെ നമ്മൾ ഈ കാടുകളും അതും ഇതൊക്കെ പറിച്ചിട്ട് ചരിയൊക്കെ എടുക്കും. ചരലും കല്ലും എല്ലാം കൂടെ ചേർന്ന മണ്ണാണ്.
1: ചെറുപിള്ള പ്രായത്തിലിരുന്നേ കൃഷി വേല തന്നെ? എപ്പി
0: ചെറുപ്പത്തിലെ കൃഷി തന്നെയായിരുന്നു. കിളയ്ക്കാൻ പോകും, സ്വന്തമായിട്ട് ഉള്ള പണികൾ ചെയ്യും.
1: കുറുമിളകീണിങ്ക അത് വന്ന് വളർത്തെടുക്കത് രൂപ എളിതാന പണിയാ അല്ലത് രൂപ കഠിനമാ?
0: കൊഞ്ച കടപ്പം തന്നെ വളർത്തിയെടുക്കത്. കാടും പടപ്പും അതും ഇതെല്ലാം ഇട്ട് വറച്ച് അടച്ച് അത് നമ്മൾ തേറ്റിയെടുക്കും. നല്ല മുളവിന്റെ തറയിൽ കൂടെ ഓടുന്ന വള്ളിയാണ്, വള്ളി പറന്നു പോകും. ആ വള്ളി അറുത്ത് കുഴിച്ചിട്ട് ആണ് ഞങ്ങൾ അതിനെ പരിമപ്പെടുത്തി എടുക്കുന്നത്.
1: എവ്വളോ അളവിലെ കുളി എടുപ്പിങ്ക, എന്നെ ഉറക്കലവി പൊടുവിങ്ക?
0: നല്ല അളവ് 1.5 അടി 2 അടി കുണ്ട് വെട്ടി കുഴിച്ച് ഇട്ട് വള്ളി നമ്മൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന വാക്ക് ഇട്ടാലേ അത് പൊടിച്ചു കിട്ടുകയുള്ളു, നല്ലതായിട്ട് കയറി വരികത്തുള്ളു.
1: അപ്പൊ വെയിൽ എവിടെയെങ്കിലും രൊമ്പ മുഖ്യം.
0: ആമാ, വെള്ളം കരി ഒഴിച്ചോണ്ടിരിക്കണം. 1.5 അടം 1.5 അടം ഇട്ട് വെള്ളം ഒഴിക്കണം. പിടിച്ചാലേ അത് പൊടിച്ചു കിട്ടുള്ളൂ.
1: എന്ത മാതിരിയാണ് മരങ്ങളിലെല്ലാം പടത്തി വിടലാ? അത്
0: പണ്ട് വന്നിട്ട് നമ്മൾ ഈ മുള്ള മുറുക്കായിരുന്നു. ഇപ്പൊ ആഞ്ഞില്, പ്ലാവ്, റബ്ബറ്, കവു, തെങ്ങില് ഇതിലെല്ലാത്തിലും അങ്ങ് കയറ്റി വിടും.
1: പുറത്തെ പുറത്തളവില് മിളകുക്ക് എന്നെന്നമായി ഉറം കൊടുപ്പിങ്ക, എന്തെന്ത് നേരത്തിൽ കൊടുപ്പിങ്ക?
0: ഒരം നമുക്ക് ഇപ്പൊ ഒരം ഇടക്കമില്ല. ഈ കാട് തന്നെ പറച്ചണക്കണ, പറച്ച് അണച്ച് അതിനെ തേറ്റിയെടുക്കുന്നത്. എടുത്ത് അതിൽ വർഷത്തിലൊരുക്ക തന്നെ ഇത് കായ്ക്കത്തുള്ളൂ. കൂടിപ്പോയ ഒരു 10, 200, 100 കിലോയ്ക്ക് അത് കിട്ടും.
1: അപ്പൊ മഴ പെയ്തേ ഇന്ത മാതിരി ഉങ്ങൾക്ക് അടിക്കടി മഴ കിടച്ചിട്ടേ ഇരിക്കുമോ?
0: ഇല്ല ഇല്ല, മഴ വന്നിട്ട് ജൂൺ ജൂലൈയിലാണ് മഴ കൂടുതലുള്ള. പിന്നെ മീരത്തിലുള്ള മഴയ്ക്ക് നമ്മൾ കുറച്ച് മഴ കിട്ടും. ആ മഴയത്തെ ഇത് കുഴിച്ചിട്ടാലേ ഇത് പൊടിച്ചു കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത് വെറി വരും. വെറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞോണ്ട് പോകും.
1: ഇപ്പൊ മഴ നേരത്തിൽ എന്താ മേൽ മണ്ണ് അടിച്ചിട്ട് പോറതുക്ക് വായ്പ എടുക്കാ അല്ലെങ്കിൽ നീങ്ക പാതുകാപ്പ് നടപടിക്ക് കയ്യാളുവീങ്കള?
0: ഇത് നമ്മൾ സ്വന്തമായിട്ട് പറച്ച് തണുപ്പാക്കി വെക്കും. മണ്ണടിച്ചു പോവാണ്. ഇത് വലിയ മഴ വന്ന് വെള്ളം കയറി അത് അടിച്ചു പോവും.
1: നല്ല മുളക് പുറത്തുള്ള ഉങ്ങളുടെ അനുഭവത്തില് അത് എത്രയും ആണ്ട് കാലം വരെ അതിലിരുന്ന് ബലം എടുത്തിരിക്കീങ്ക?
0: എനിക്കിപ്പോ 69 വയസ്സായി. 10, 12, 15 വയസ്സിലെ വള്ളി ഇട്ടാച്ച് ഇത് ഇപ്പോഴും പറിച്ചോണ്ടിരിക്കണം.
1: ഉൽപ്പത്തി എപ്പടിങ്കത് അധികരിച്ചിട്ട് വരുത അല്ല കുറയുതാ പോക പോക?
0: ഇത് പോക പോക വള്ളിക്ക് കേട് വരും, മിന്നി അടിക്കും. അപ്പോഴും സാധാരണ കുറയും.
1: മിന്നി അടിക്കും
0: പുഴു തുരപ്പം പുഴു ഇതിനകത്ത് കയറും. അത് കയറിയാ ഇത് വള്ളി തുറന്ന് അത് ഇല്ലാക്കി കളയും, ഉടങ്ങി പോകും.
1: മേൽനിലയിലേ വളർന്നിട്ട് പോകുന്നത് കായ് പറിക്കത് അല്ലത് എന്താ മിളക പരിത്തൽ അപ്പിങ്കത് കഷ്ടമായിരിക്കും. മേലെ ഉള്ള തലപ്പ് വെട്ടി വിടുവേളാ അല്ലത് അപ്പടിയേ കീഴ ഇറക്കുവേളാ?
0: മുകളിലുള്ളത് പറിക്കാൻ പറ്റില്ലാത്തത് വെട്ടി താഴെ വലിച്ച് താഴെ ഇടയ്ക്ക് ഒരു കെട്ട് കെട്ടിയിട്ട് വലിച്ചിറക്കി വിടും. ഇല്ലാത്തത് മുകളിൽ കിടക്കുന്നത് പറിക്കാൻ പറ്റില്ല, അങ്ങ് കളയും. അതിന്റെ കീഴോട്ടുള്ളത് പറിക്കും.
1: നല്ല മിളക് നല്ല വിളഞ്ചാച്ചി അപ്പിങ്കത് എപ്പി കണ്ടുപിടിപ്പിങ്ക?
0: മുളക് നല്ല മുളക് വിളയുന്നത് നമ്മള് പിന്നെ നുള്ളി നോക്കും. നുള്ളി നോക്കുമ്പോ അതിന്റെ പുറം ഒരുമാതിരി കറുപ്പടിച്ചു വരും. എന്നിട്ട് അത് പഴുക്കും, നല്ല ചുവപ്പ് കളർ കൊടുക്കുമ്പോ പറിക്കും.
1: ഉരുന്ന് പോകുന്നത് വായ്പ എടുക്കാ? നമ്മ പരിത്തല്ല കൊഞ്ച നാൾക്കൾ കടക്കട്ടുമേ ഇന്നും വിളയിട്ട് അപ്പിന്ന് വിട്ടമ്നാ ഏമാന്ത് പോക വായ്പ എടുക്കാ? അപ്പി ഉരുന്നുമാ? എപ്പി
0: അത് കൊഞ്ചക്കാലം കിടക്കും, പിന്നെ അത് തൊളിഞ്ഞു പോയിടും.
1: പരിത്ത ഉടനെയേ കൊണ്ട് വിലക്ക് കൊടുത്തരലാമാ അല്ല തറം പിരിത്തൽ ഉണ്ടാ?
0: പറിച്ച ഉടനെ കൊണ്ട് കൊടുക്കില്ല. കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അത് ഇരുന്ന് ഇതേപോലെ മഴ അടങ്ങില്ലായി പോകും.
1: ആ ചിലർ എന്നെ ചൊല്ലാങ്ക അപ്പിടിനാ അത് 2-3 നാൾക്കൾ കായ പോടുവോ അത് വെള്ള മിളക മാറ്റുവോ അപ്പിടിലാം ചൊല്ലാങ്ങളെ?
0: 2-3 നാളൊന്നും വെയിലുണ്ടെങ്കിലേ കായ പോടാവൂ, ഇല്ലാതെ മഴയത്ത് കായ പോട്ടാ അത് അളിയില്ലായി പോകും. പച്ചയ്ക്ക്
1: ചന്തപ്പെടുത്തൽ എങ്ക കൊണ്ടുപോയി ചന്തപ്പെടുത്തുറീങ്ക?
0: ചന്ത 6 അണി ചന്തയിലേ കൊണ്ടു കൊടുക്കുക. 1000 കിലോ കൊണ്ടുപോയാലും അവർ എടുക്കുവാങ്ക. നമ്മൾ ഇത് കിടക്കുന്ന തന്നെ എടുത്ത് ചെലവുകൾ കടിക്കും.
1: വേറെ എന്നെ പയർ ചൊന്നീങ്ക?
0: വേറെ ജാതി ഗ്രാമ്പ്. ഇതിന്റെ
1: ഗ്രാമ്പ് പുറത്തളവില് എന്നെ മാതിരി എന്താ മൺവാക്ക് എപ്പി ഇരിക്കണോ? നല്ല മുളകൊക്കെ എപ്പി അതേ മാതിരിയാ അല്ലെ മൺവാക്ക് ഉങ്ങ പകുതി എപ്പി?
0: ഗ്രാമ്പ് ഇന്നത്തെ ഏരിയക്ക് കൊഞ്ചം പിടുത്തം കുറവുതാണ്. പിടിച്ചാലും കൂടുതൽ കായ്ക്കാതെ പൂക്കാതെ കൊഞ്ചം പോലെ താൻ കിടക്കും. അത് നമുക്ക് കൊണ്ടു കൊടുത്താൽ 800 രൂപ, ഉണക്കി കൊണ്ടു കൊടുത്താൽ 800 രൂപ തന്നെ കിടക്കും. വില ഉണ്ടെങ്കിൽ 1000 രൂപ തരും.
1: ജാതിക്കായ പുറത്തുള്ള എവിടെ?
0: അത് ജാതി പൂവിന് വന്നിട്ട് 2000 രൂപ കിടക്കും. ഇതിന്റെ കായ ഉണക്കി തല്ലി പൊടിച്ച് അതിന്റെ അകത്തിരിക്കുന്ന പരുവ് കൊണ്ടു കൊടുത്താൽ 600-500 രൂപ കിടക്കും.
1: ജാതിക്കായ സാഗുപടിയിൽ നീങ്ക എന്നെ വില പപ്പിങ്ക?
0: ജാതിക്ക് വളം മാച്ചിടുവ,
1: ഉറം പൊടുവീങ്ക?
0: ആ പൈറ്റം പോസ്, ജൂറിയ, പൊട്ടാസ്, വേപ്പം പിണ്ണാക്ക് ഇത്രയും വാങ്ങിച്ച് മൂട്ടില്.
1: അളവ് എന്നമായി കൊടുപ്പിങ്ക? ഒരു മരത്തേക്ക് ഇത്തന വർഷത്തെ മരത്തേക്ക് വിളവ് അളവണ് ഉണ്ടാ?
0: ഒരു മരത്തേക്ക് 2 ചിരട്ട 3 ചിരട്ട പോടുവേ, എങ്കിലേ ഇത് കായ്ക്കത്തുള്ളൂ. ഇത് എല്ലാം കായ പിടിക്കില്ല. ഇതിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്, പെണ്ണേ കായ്ക്കുള്ളൂ.
1: കണ്ടുപിടിച്ചല്ലാമ മരം വളർന്നു കയറുമ്പോൾ അത് ഇലയെ വെച്ച് ഇത് ആൺ ഇത് പെണ്ണിന് ഉങ്ങളാൽ കണ്ടുപിടിക്കാൻ മുടിയുമോ?
0: മുടിയും. ചിന്ന ഇല അത് ആണ്, വലിയ ഇല അത് പെണ്ണ്.
1: ആൺമരം നിക്കുന്നത് പെൺമരം കായ്പക്ക് ഒരു ഊക്കമെന്ന് ചൊല്ലാമോ?
0: ആ ഊക്കം തന്നെ. ഒരു ആൺമരം ഉണ്ടെങ്കിൽ ഈ പെൺമരം കായ്ക്കത്തുള്ളൂ.
1: ശരി, ജാതിയെ പുറത്തുള്ള വില ചെടി വെച്ച് എവ്വളവ് നാൾക്കൾ വരെ അറുവടയ്ക്ക് മുതൽ അറുവടയ്ക്ക് കാത്തിരിക്കണോ ഉങ്ങ അനുഭവത്തിൽ?
0: ജാതി ഒരു 6-5 വർഷം പണി ചെയ്താൽ കായ്ക്കും.
1: നടവ് മുറ എന്നാ?
0: നടവ് ഇതേപോലെ ഒരു നല്ല താഴെ ഒരു 2.5 അടി കുണ്ടെടുത്ത് മണ്ണിട്ട് മണ്ണും ചാണകം ഉണ്ടെങ്കിൽ ചാണകവും മണ്ണും ഇടയിട്ട് നിവർത്തി അതിനെ കമ്പൗണ്ട്.